ആമീൻ ആമീൻ. ഇന്ന് 29-ാം തീയതി, 6-ാം മാസം, 29-ാം തീയതി ആനി മാസം, 29-ാം തീയതി ജൂൺ മാസം, 2026-ാം ആണ്ട് തിങ്കക്കിഴമ കാലവേളയിലും ഇണഞ്ഞിരിക്കും. പുതിയ വാരത്തിലും പുതിയ നാളിലും കത്തർദാമേ ആശീർവാദങ്ങളിൽ തരുവാറാക. കത്തരണ്ട എല്ലാവറ്റെയും ഒപ്പുവിപ്പോം, ഉങ്ങൾ സേവകൾ യാവറ്റെയും ഒപ്പുവിപ്പോം. ആമേൻ ആമേൻ. അധികാലെ കാല മതിയം മാല ഇരവ് നള്ളിരവിന് എന്തെന്ന് നാടകളിൽ നിന്ന് ഇണയിന്ന് ഊഴിയങ്ങൾ ചെയ്യ ആയത്തമാകുന്ന ഓരോരുവരെയും, അതേവേളയിൽ ഇണയിന്ന് ജപിക്ക ആയത്തമാകുന്ന ഓരോരുവരെയും, ഇണയിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുവരെയും കത്തർദാമി ആശീർവദിച്ച് വഴി നടത്തുവാറാ. കത്തടിക്കരത്തിലെ ഒപ്പുവിപ്പോം. ഇന്ന് നാളെയും ഇന്ന വാരത്തെയും ഒപ്പുവിത്തിക്കൊണ്ട് ഞങ്ങൾ കത്തരണ്ടയിലേക്ക് സേർവോം. ആമേൻ. ഇന്ത്യ നാളുക്കാന വസനം ഖത്തറുൻ പോക്കെയും മുൻവരത്തെയും ഇത് മുതൽക്കൊണ്ട് എന്തെന്തൊക്കെയും കാപ്പാർ. ആമേൻ. സംഗീതം 121:8 കുറപ്പെട്ട എന്ന വസനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ആകെടുത്തുകൊള്ളുവോം, പറ്റിക്കൊള്ളുവോം. ആമേൻ. ഇന്ത്യ നാളുക്കാക പരസുത്വ വേദാ പുസ്തകത്തെ 362-ാം നാളിൽ വാസത്തു മുടിക്കത്തക്കാന അധികാരങ്ങൾ 1 സാമുവേൽ 10, ഏസായ 54 പളയേർപ്പാളിൽ നിന്നും പുതിയേർപ്പാളിൽ നിന്നും വെളിപ്പെടുത്തൽ 17-ാമത് 18-ാമത് അധികാരങ്ങൾ ഏറ്റവും ഞങ്ങൾ നീറ്റി നാളിലെ പതിവ് ചെയ്ത് അനുപ്പി തന്നിരിക്കുവോം. അതേവേളയിലെ വാക്ക് തത്വങ്ങൾ ജീവമെന്ന ഉന്നചിന്തന ഇവറ്റി ഞങ്ങൾ അനുപ്പി തന്നിരിക്കുവോം. എന്ന വേളയിൽ കേളുങ്ങൾ മറ്റവർക്കും അനുപ്പിക്കൊടുങ്ങൾ. കത്തർദാമി ആശീർവദിച്ച് വളി നടത്തുവാറാക. ആമേൻ. ഞങ്ങളിത് വേളയിലും കാലവേളി അഭിഷേക ആരാധനയുടൻ വളി നടത്ത് ഞങ്ങളുടെ ദേവോളിയർ വസന ഹോമി ലോഹനോട് സത്യവേദ തിരിച്ചവൈ ടൊറന്റോ കനഡാവിൽ നിന്ന് ഇന്നിരിക്കാറ് അവരെയും വരവേറ്റുകൊണ്ട് അധികാല വേളയിലെ സൗരി ഡോലിയവർ അൽബർട്ട കനഡാവിൽ നിന്ന് ഇന്നിരിക്കാറ് അവരെയും വരവേറ്റുകൊണ്ട് ഞങ്ങളുടെ മാലവേളയിലെ സൗരി സിസിലി അമ്മ ലണ്ടൻ UK നിന്ന് ഇന്നിരിക്കാറ് അവരെയും വരവേറ്റുകൊണ്ട് മീതിയാകണിയ പോറോരുവരെയും കത്തർദാമെ ഇണയ്ത്ത് തങ്കതടേൻ്റെ ഇണയിന്ന് വളിനെടുത്ത കത്തരുദവി സേവാറാക വാനൊലിക്കൂടാക ഇണയിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒവ്വൊരുവർക്കും അഭിഷേക ആരാധന ആശീർവാദമായിരിക്കും.

0: ആമീൻ. ഇന്ന് 25-ാം തീയതി 6-ാം മാസം, 25-ാം തീയതി ജൂൺ മാസം, 25-ാം തീയതി ആനി മാസം, 2026-ാം ആണ്ട് വ്യാഴക്കിഴമ കാലവേളയിൽ ഇണയിരിക്കും. ഇപ്പോഴും ടൊറന്റോ നേരം കാലം 7:30 അധികാലെ കാലെ മദ്യം മാലെ ഇരവ് നാളിരവിനെ ഇന്ത്യൻ നാടുകളിൽ നിന്ന് ഇണയിന്ന് ഊളിയങ്ങളെ ആയത്ത് മാറ് ഒരുവരെയും അതേവേളയിൽ ഇണയിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരെയും സംഗമം .com, സംഗമം തമിഴ് ഗോസ്പെൽ റേഡിയോ .com ഉടാകണ്ണി ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരെയും ഉയർത്തെളുന്ന വല്ലമയുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിലും സംഗമം വാനൊലി ടീം സാർവിലും എൻ സാർവിലും എൻ കുടുംബത്തിൻ സാർവിലും വാഴ്ത്തുകിറോം ആശ്രയിക്കിറോം. പിതാ കുമാരൻ പശുത്താവിയാനോ നാമത്തിനാലും വാഴ്ത്തുകിറോം ആശ്രയിക്കിറോം. നിങ്ങൾക്കാണ് വസനം പൂരണ വടിവുള്ള സിയോനിലിരുന്ന് ദേവൻ പ്രകാശിക്കിറാർ. സംഗീതം 52 കുറപ്പെട്ട അന്ന് വാസനങ്ങളെ ഞങ്ങൾ നിങ്ങൾക്ക് എടുത്തുകൊള്ളുവോം പെറ്റിക്കൊള്ളുവോം. കത്തർക്കാമി എന്ന വാർത്തകൾ കൂടാതെ വഴിനടത്തുവാറാക നിങ്ങൾക്കാക വാസിക്കപ്പെട വേണ്ടിയ അധികാരങ്ങൾ 1 സാമുവേല 4:50 പഴയപ്പാടുന്നു പുതിയപ്പാടുന്നു വെളിപ്പെടുത്തൽ 10-11 അധികാരങ്ങൾ ഏറ്റവും ഞങ്ങൾ പതിവ് ചെയ്ത് നിങ്ങൾക്ക് നേറ്റവും നാളെ അനുപിത്തന്നിരിക്കുവോം. കേളുങ്ങൾ, ആശീർവാദം പെറ്റിക്കൊള്ളുങ്ങൾ. അത്തോട് ജീവമെന്ന ജീവവാർത്ത വാക്കത്തത്വം ഞങ്ങൾ ദേവനുടൻ ഒരുങ്ങിമിടമെന്നാൽ കാര്യങ്ങളെ വലിപ്പിത്തന്നിരിക്കുവോം. കേളുങ്ങൾ, ആശീർവാദം പെറ്റുകളും. കത്തർദാമയെ വഴി നടത്തുവാറാക. കത്തർദാമയെ പുതിയ നാളെയും കത്തറാശീർവദിച്ച് തരുവാറാക. ആമേൻ. ഞങ്ങൾ ഇന്ന് വേളയിലും അഭിഷേക ആരാധനയുടെ നിണയിരിക്കുവോം. നിങ്ങളുടെ ദൈവഊഴിയൻ ഭസ്മഹോമിലോഹനോട് സത്യവേദി തിരിച്ചവയിലിരുന്ന് കാലവേളയിലും ഇണയിരിക്കുന്നവരെ വാഴ്ത്തി വരവേറ്റിക്കൊണ്ട് ഇന്ന് വേളയിലും ഞങ്ങൾ അവരുടെ മുപ്പടയ്ക്ക് ഇരിക്കുവോം. എങ്ങളുടെ സഹോദരി ഡോലിയോർഗൾ അൽബർട്ട് അക്കണ്ടാവിൽ നിന്ന് അധികാല വേളയിലും മാലവേളയിലെ എങ്ങളുടെ സഹോദരി ജാനറ്റവർ ജർമ്മൻ ദേശത്ത് നിന്ന് ഉണങ്ങിയിരിക്കാറ് അവരെയും വരവേറ്റിക്കൊണ്ട് ഇന്ന് വേളയിൽ ഞങ്ങൾ പാസ്റ്റർ നഹോമി ലോഹൻ അവരുടെ മുപ്പടയ്പ്പോം. ഖത്തർ വേളയിൽ നടത്തുവാറാക. വീഡിയോ കോളിൽ വന്നിരിക്കുകയാണ് അതിനാലേ ഇന്നേ നാളിലെ അവരുടെ വരവുകളുടെ പേരുകളെ വാസിപ്പത് കഷ്ടമായിരിക്കും. അന്ന വകയിലെ വള്ളിനടുത്ത കത്തർദവി സിവാറാഹ എന്ന വേളയിലും പ്രസന്നഹോമിയിലുള്ളവർക്കും കാലവിളക്കം വയ്ക്കുറി പുതിയ നാൾ ആശീർവാദങ്ങളോട് വള്ളിനടുത്ത് കത്തർദവി സിവാറാഹ അവരുടെ
1: ആണ്ടവരെ കാലതോറും കൃപകൾ പുതിയതായിരിക്കുന്നതപ്പാ. നമ്മുടെ കൃപയെ ആണ്ടവരെ പെറ്റിക്കൊള്ളുംപടി ഞങ്ങൾ വന്നിരിക്കുവോം അയ്യാ. ആണ്ടവരെ ദേവനെയും ഒക്കെ സ്തോത്രം അയ്യാ. രാജ ആണ്ടവരെ നമ്മുടെ പരിപൂർണത്തിനാൽ ഞങ്ങൾ കൃപയിന്മേൽ കൃപയെ പെറ്റിക്കൊള്ളുകിറോം അപ്പാ. രാജ ഇരക്കത്തിലുള്ള ദൈവമേ ആണ്ടവരേനെ കൃപയും സത്യവുമായ ഭൂമിക്ക് വന്നിരപ്പാ. രാജ ആണ്ട യേശു ക്രിസ്തു ഒരുവരാലേ ഞങ്ങൾ ജീവനടൈന്ത ആളുകറോം അപ്പാ. രാജ തകപ്പനെ നീരെല്ലാം അലങ്ങൾക്ക് വേറെ ആരുണ്ടപ്പാ. ഉമ്മ തവര വേറെങ്ങൾക്ക് വിരുപ്പവുമില്ലേ അപ്പാ. രാജാമുക്ക് സ്തോത്രം അപ്പാ. രാജ ഹാലൂയ നന്ദിയോട് തിരിക്കിറോം. ആണ്ടവരെ ഞങ്ങൾ ആരാധനീയ സുഗന്ധ വാസനയാക അയ്യാ നിന്റെ ഉഹന്ത പലിയ ഏറ്റുക്കൊള്ളുംപടി ചെവിക്കുവോം. സ്തോത്ര പലിയിടുകളവൻ നമ്മുടെ നാമത്തെ മയിമപ്പെടുത്തുകാണപ്പാ. ആണ്ടവരെയും നമുക്ക് സ്തോത്രം, നന്ദി അപ്പാ, താങ്ക് യു അപ്പാ. എന്തകപ്പനെയും നമുക്ക് സ്തോത്രം അയ്യ. രാജ ആണ്ടവരെ എന്റെ ജപങ്ങളെ തുതികളെ ഏറെടുക്കുന്ന വിളയിലെ ആണ്ടവരെ കട്ടുക്കൾ കളറിട്ടും അയ്യാ. ജനങ്ങൾ വാഴ്വടയട്ടും, ആണ്ടവരെ വിടുതലയാകട്ടും അയ്യാ. ആണ്ടവര് വെറ്റിയോട് വാളിട്ടും മനമകിച്ചീന സന്തോഷിപ്പിക്കട്ടും. തകപ്പനെ എന്തകപ്പനെയും ഒക്കെ സ്തോത്രം. വ്യാധികൾ നീങ്ങി അത്ഭുതമാണ് സുഖം ഉണ്ടാകട്ടും അപ്പ. എന്തകപ്പനെ രാജ കടം തൊള്ളിൽ ജനങ്ങൾ വിടുതലയാകട്ടും, തടകൾ നീങ്ങി പോകട്ടും. ആണ്ടവരെ മനമകിഴ്ചിയിനാൽ ഗംഭീരിപ്പാറുകളും സ്വന്തം വാർത്തയിൽ പ്രകാരം മനമകിഴ്ചി ഉണ്ടാവതാക. വീടുകളിലെ, കുടുംബങ്ങളിലെ, പിള്ളകളിലെ, തനിപ്പെട്ട വാഴ്ക്കയിലെ, ബാങ്ക് അക്കൗണ്ടുകളിലെ ആണ്ടവരെ ദേവനെ അപ്പ ആശീർവാദം പെരുക്കമടയും പടി ചെവിക്കും. കർത്താവേം അപ്പാമെ തുതിക്കിറോം, അപ്പാമെ തുതിക്കിറോം, അപ്പാമെ തുതിക്കിറോം അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രമയ്യ, ഹല്ലേലൂയ. അതികാലയിൽ ആവലുടൻ ഉൻ സമൂഹം കാത്തിരിക്കിറേൻ. അതികാലയിൽ ആർവമുടൻ ഉൻ സമൂഹ